0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ുമൊരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതിരും ഒരാൾ കുളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതിരും ഒരാൾ കുളമിളകിയ ചുരുളകം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പഠിച്ചത് മായാമാളവുള്ള രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള വരിശകളായിരുന്നു. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് കർണാടക സംഗീതത്തിലെ വിവിധ താളങ്ങളെക്കുറിച്ചാണ്.

പ്രധാനമായും ഏഴ് താളങ്ങളാണ് നമുക്കുള്ളത്. അതിനെ ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിവയാണ് ആ താളങ്ങൾ. താളത്തിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ താളത്തിൽ

ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ഒന്നുകൂടി പറയാം, അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ദ്രുതം. ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ലഘു പലതരത്തിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. അത് 5 തരത്തിലുണ്ട്. അടിച്ച് 2 വിരലെണ്ണുമ്പം മൊത്തം 3 അടിയും കൂടെ കൂട്ടി 3 അതിന് പറയുന്ന പേരാണ് തിസ്രം. അടിച്ച് 3 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 4 വരും, അടി ഉൾപ്പെടെ 4 വരും, അതിന് പറയുന്ന പേര് ചതുരസ്രം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 5 വരും, അതിന് പറയുന്ന പേരാണ് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 7 വരും, അതിന് പറയുന്ന പേര് മിശ്രം. അടിക്ക് ശേഷം 8 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 9 കിട്ടും, അതിന് പറയുന്ന പേര് സങ്കീർണം. ഇങ്ങനെ 5 തരത്തിൽ ലഘുവുണ്ട്. ഒന്നുകൂടി പറയാം, ടോട്ടൽ 3, അതായത് അടിച്ച് 2 വിരലെണ്ണുമ്പോൾ തിസ്രം, ടോട്ടൽ 3. അടിച്ച് 3 വിരലെണ്ണുമ്പോൾ ചതുരസ്രം, 4 വരും മൊത്തം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ അത് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ മിശ്രം. അടിച്ച് 9 വിരലെണ്ണുമ്പോൾ അത് സങ്കീർണം. ഇങ്ങനെ ലഘു 5 തരത്തിലുണ്ട്. ദ്രുതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരടിയും ഒരു വീശും, 2 അക്ഷരങ്ങളാണ് എപ്പോഴും ഒരു ദ്രുതത്തിൽ ഉണ്ടാകുന്നത്. അനുദ്രുതം എന്ന് പറയുന്നത് ഒരു അടി മാത്രം, ഒരു അക്ഷരമാണ് ഒരു അനുദ്രുതം. നമുക്ക് 7 താളങ്ങളെക്കുറിച്ചാണ് ഈ അലങ്കാരങ്ങളിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യ താളം ധ്രുവതാളം. ധ്രുവതാളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു. ആദ്യം ലഘു അടിച്ച് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, അതിനുശേഷം വീണ്ടും അടിച്ച് വിരലെണ്ണും, വീണ്ടും അടിച്ച് വിരലെണ്ണും. ലഘു, ദ്രുതം, ലഘു, ലഘു. ഇപ്രകാരമാണ് ധ്രുവതാളം നമ്മൾ താളമിടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ചതുരശ്ര ജാതി ധ്രുവതാളമാണ്. ചതുരശ്ര ജാതി എന്ന് പറയുമ്പോൾ, ചതുരശ്ര എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു, അടി കഴിഞ്ഞ് 3 വിരലെണ്ണുമ്പോൾ ചതുരശ്രമം. അപ്പോൾ അത് ടോട്ടൽ 4 എണ്ണം, 1, 2, 3, 4 അടി കഴിഞ്ഞ് 3 വിരലെണ്ണും, അത് ചതുരശ്രം. അപ്രകാരം ആദ്യം ലഘു ഇട്ടു, 1, 2, 3, 4 ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ദ്രുതം ഇടണം. അടുത്തതായി ദ്രുതം ഇട്ടതിന് ശേഷം വീണ്ടും 2 ലഘു നമ്മളിടും. ലഘു, ദ്രുതം, ലഘു, ലഘു. അത് പാടുന്ന രീതിയാണ്, ധ്രുവതാളം പാടുന്ന രീതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീതം പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ഇരമല്ലൂരുള്ള ആഗി, കങ്ങരപ്പടിയിലുള്ള അന്നാമറിയ, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.

പതിനാല് അക്ഷരങ്ങൾ കൂടുമ്പോഴാണ്, 14 അക്ഷരം വരുന്നത്. ആദ്യം ലഘു 4, അതിനുശേഷം ദ്രുതം 2, വീണ്ടും ലഘു 4, വീണ്ടും ലഘു 4, അങ്ങനെ 3 ലഘു വരും. 4 എണ്ണങ്ങൾ വീതമുള്ള 3 ലഘു വരുമ്പോൾ 12 അക്ഷരവും അതിൻ്റെ കൂടെ ദ്രുതത്തിൻ്റെ 2 അക്ഷരം കൂടെ ചേരുമ്പോൾ 14 അക്ഷരം വരും. ആദ്യത്തെ ലഘുവും ദ്രുതവും കൂടെ ഞാനിപ്പോൾ പാടാം. സരിഗമ ഇത്രയുമാണ് ആദ്യത്തെ ലഘുവിൽ വരുന്നത്. പിന്നെ ഗരി ഇത് ദ്രുതത്തിൽ വരും. ചേർത്ത് പാടുമ്പോൾ

ഇത് ഒരു വരിയായിട്ടുണ്ട്. 14 സ്വരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് താളവും 14 അക്ഷരമാണ്. അപ്പോൾ ഒരടിയിൽ ഒരു സ്വരം വെച്ച് വരുമ്പോൾ ഒന്നാം കാലം നമുക്ക് പൂർത്തിയാകും. ഒരു വരി മൊത്തമായിട്ട് നമുക്കൊന്ന് പാടാം.

ധ്രുവതാളത്തിൻ്റെ ഒരു താളവട്ടത്തിലാണ് നമുക്ക് ഈ അലങ്കാരത്തിലെ ഒരു വരി വരുന്നത്. നമ്മളിനി രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരികൾ ഒരു താളവട്ടത്തിൽ വരും. അതായത് ആദ്യത്തെ വരി പാടുമ്പോൾ താളവട്ടത്തിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കും, രണ്ട് വരി പാടുമ്പോഴാണ് താളവട്ടം മുഴുവനാകുന്നത്. രണ്ടാം കാലം പാടുമ്പോൾ

ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടിയപ്പോഴാണ് താളവട്ടം പൂർത്തിയായത്. രണ്ടാം കാലത്തിൽ രണ്ട് വരി പാടിയപ്പോഴാണ് താളവട്ടം കംപ്ലീറ്റ് ആയത്. അടുത്തത് മൂന്നാം കാലം പാടുമ്പം നാല് വരി പാടുമ്പോഴാണ്

ഇനി രണ്ട് വരിയെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ താളത്തിന്റെ പകുതി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു വട്ടം കൂടെ നമ്മൾ ആദ്യം മുതൽ പാടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ താളത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത വരി പാടുമ്പം

അലങ്കാരത്തിലെ ഒന്നാമത്തെ താളമായ ധ്രുവതാളം, ചതുരശ്ര ജാതി ധ്രുവതാളത്തിലുള്ള അലങ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. ഇത് അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട്

ഭാഗം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട് പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പാടി പഠിക്കാം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിനിമ കൊട്ടക

0: മലയാളിയുടെ സിനിമാ ഇഷ്ടങ്ങളിൽ പ്രണയത്തിന്റെയും ഗൃഹാതുരതയുടെയും സെല്ലുലോയിഡ് പതിപ്പിച്ച സംവിധായകനാണ് ഭരതൻ. കടും ചായക്കൂട്ടുകളും പച്ചയായ മനോവ്യാപാരങ്ങളുമായി അദ്ദേഹം വെള്ളിത്തിരയിൽ വരച്ചിട്ട മായ കാഴ്ചകളാണ് ഇന്നും നമ്മുടെ ഇഷ്ട ചിത്രങ്ങളിലേറെയും. മനസ്സിൽ കൊണ്ടു നടന്ന ചായക്കൂട്ടുകളൊക്കെയും ഓരോ റീലിന്റെയും ചാരുതയ്ക്കായി ചമയിച്ച പ്രതിഭ. അങ്ങനെ ഭരതൻ ടച്ചിൽ പിറന്ന മലയാളത്തിന്റെ ക്ലാസിക്കാണ് 1981 പുറത്തിറങ്ങിയ ചാട്ട. വലിയ താരനിരയോ മറ്റു സന്നാഹങ്ങളോ ഒന്നുമില്ലാത്ത ലളിതമായ ചിത്രം. എന്നാൽ കണ്ടറിയേണ്ടത് തന്നെയാണ് ചാട്ട. കാളക്കച്ചവടക്കാരൻ തരകന്റെ സഹായിയാണ് വേലു. ഉരുക്കളെ തെളിച്ചുകൊണ്ട് പോകാനും അവ കൂട്ടം തെറ്റാതെ നോക്കാനുമൊക്കെ വേലുവിന് അസാധ്യ കഴിവാണ്. സ്വന്തമായി ഉരുക്കളെ വാങ്ങാനും ഒരു മുതലാളിയാകാനും വേലു ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചു.
1: വല്ലാത്ത ക്ഷീണമുണ്ടടാ വേലു, നിന്നെ വഴി വെച്ച് കൂട്ടിന് കിട്ടിയത് വലിയ ആശ്വാസമായി.
2: ഉരുക്കള് പരയച്ചേട്ടന്റെ ആണെങ്കിലും അവറ്റോളെ കണ്ണു നിറയെ കാണാനും തൊളിക്കാനും ഒരു സുഖ.
1: വളരെ കാലമായി നീ കിടന്ന് അധ്വാനിക്കുന്നു. ആ നിനക്കും വരുള്ള ഒരു നല്ല കാലം. ആ മാണിക്ക് ഈ ഒരു കാശ് തന്നില്ലല്ലേ വേലു? ഇല്ല.
0: വേലുവിന്റെ ഭാര്യ ചന്ദ്രമതിയെയും മകൾ കുഞ്ഞുമോളെയും നിരന്തരം വഴക്കു പറയുകയും വിവാഹ സമയത്ത് പറഞ്ഞ സ്ത്രീധനം തരാത്തതിൽ ചന്ദ്രമതിയുടെ ചേട്ടനായ മാണിക്കനെ അപമാനിക്കുകയും വേലുവിന്റെ പതിവായിരുന്നു. അയാളുടെ പക്ഷം ചേർന്ന് അവരെ കുറ്റം പറയാൻ അയാളുടെ അമ്മ പാതാള വരണ്ടിയും മടിച്ചില്ല. കാളക്കച്ചവടക്കാരും ഇടനിലക്കാരുമൊക്കെയാണ് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നത്. കാളകളെ വിൽക്കാനായി അവയ്ക്ക് രൂപമാറ്റം വരുതലും അവിടെ പതിവാണ്.
1: ഓ ഇവറ്റങ്ങളൊന്ന് കറുപ്പിച്ചേക്കണേ, ഒരു ലോഡ് കരി വേണമല്ലോ വയറേ. വിളങ്ങണം, ചന്ത ചെല്ലുമ്പം നല്ല കരുവീറ്റ് പോലെ വിളങ്ങണം.
3: ഏതെങ്കിലും നാരികളുടെ കണ്ണി പൊടിയിട്ടിട്ട് ഇവറ്റകളൊന്ന് വിറ്റ് കിട്ടിയാ മതിയായിരുന്നു.
1: നേരം എടുത്ത പിന്നെ എത്ര കിട്ടുന്ന കാട്ടിയടാ. ആ പടച്ചാമ്പറ അടക്കം കിട്ടുന്ന കാണിക്കുന്നു. പിന്നെ നമ്മള് കരി കുറച്ച് തേക്കി, ഇല്ലെങ്കിൽ കരടികളാണെന്ന് തോന്നുന്നു. കാരലളിയാ, നമുക്ക് മൃഗശാലക്കാർക്ക് വിൽക്കാം. കരടിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാ.
0: വിലപേശലിനിടയിലും ഇടനിലക്കാര് കാരണവുമൊക്കെ പല കാരണങ്ങൾക്ക് വേണ്ടി ആ കാളച്ചന്തയിൽ അടി നടക്കാറുണ്ട്. പറഞ്ഞ സ്ത്രീധനം ഇനിയും നൽകാത്തതിന്റെ പേരിൽ വേലുവും മാണിക്കനും തമ്മിലായിരുന്നു അന്നത്തെ വഴക്ക്. ഈ വഴക്ക് അവസാനിപ്പിക്കാൻ തരകൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഉണ്ടായിരുന്ന കാളകൾ അസുഖം ബാധിച്ചു ചത്തുപോയതിനാൽ മാണിക്കന്റെ കയ്യിൽ കാശില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കാൻ പാടുപെടുന്ന വേലു ആകെ കണ്ട മാർഗമാണ് മാണിക്കൻ. അങ്ങനെ ആ വഴക്ക് എങ്ങും എങ്ങും എത്താതെ നീണ്ടുപോയി. കാളച്ചന്തയിലെ ഇടനിലക്കാരൻ

0: ാണ് ഭൈരവൻ. അയാളും വേലുവിന്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തിലാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ ഭൈരവനെ കഴിഞ്ഞയാളുള്ളൂ. അയാൾ ഇടനിലക്കാരനായി വിൽക്കുന്ന കാളകൾക്കും പശുക്കൾക്കും ഇല്ലാത്ത ഗുണങ്ങളില്ല. ആ കച്ചവടത്തിൽ നിന്നും പരമാവധി പണം കൈപ്പറ്റാനും അയാൾ മറക്കില്ല. പണത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത വേലു തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഭാര്യാ സഹോദരനായ മാണിക്യന്റെ അടുക്കൽ ചെന്നുകൊണ്ടാക്കി.
1: എനിക്ക് വിരോധം നിന്നോടല്ലടി, മാണിക്കനോടാ. സന്തയ്ക്ക് പറക്കാത്ത
2: മാണിക്ക എന്റെ ഏട്ടനാണ്. ഏട്ടനോട് വിരോധപ്പെടുന്നവൻ എന്റെ എന്റെ കുഞ്ഞിന്റെ ജന്മ ശത്രുവ.
1: അപ്പോ നീ എന്റെ ശത്രു?
2: അതെ, ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് പുള്ളിയാണ്.
1: പേടിപ്പിക്കാവിടെ,
2: ഞാനൊരു പെണ്ണാണ്. പെണ്ണായതുകൊണ്ടാണല്ലോ ഒന്ന് പെറ്റത്. അപമാനിച്ച് വേദനിപ്പിക്കുന്നതിന് വേണം ചേർത്താനേ ഒരു മര്യാദ.
1: എന്താടി പറഞ്ഞത്?
2: ചലയ്ക്കാതെ.
1: ഈ ബന്ധം എവിടെ വെച്ച് മുറിച്ചു? വരൂ, ചുട്ടാണ്.
2: എന്താ

0: ഈ ശരീരത്തിൽ ചോര ഓടുന്നുണ്ടെങ്കിൽ നീയും നിന്റെ മോളും ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല.
1: ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ചതിൽ എല്ലാവർക്കും അയാളോട് അമർഷം തോന്നി. അയാളുടെ പെങ്ങളും പിന്നെ തരകന്റെ ഭാര്യയുമെല്ലാം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. കാളക്കച്ചവടവും മനുഷ്യബന്ധവും രണ്ടാണെന്ന് തരകൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പണത്തിന്റെ ത്രാസിൽ മാത്രം ജീവിതത്തെ അളക്കുന്ന വേലു ആരെയും ചെവിക്കൊണ്ടില്ല. പിറ്റേന്നത്തെ ചന്തയിൽ കാലികളെ വിൽക്കാൻ തരകനും വേലുവും ഒരുമിച്ചു പോയി. അടുത്തുള്ള കുളത്തിൽ കൈ കഴുകാൻ ഇറങ്ങിയ തരകന് പെട്ടെന്നാണ് അപസ്മാരം പിടിപെട്ടത്. അയാൾ പൊടുന്നനെ ആ വെള്ളത്തിലേക്ക് മറിഞ്ഞുപോയി. രക്ഷിക്കാനായി കൈകാലിട്ടടിച്ച് വേലുവിനെ വിളിച്ച തരകന്റെ അടുക്കലേക്ക് അയാൾ ഓടിച്ചെന്നു. എന്നാൽ തരകൻ മരിച്ചാൽ ഉണ്ടാകുന്ന ലാഭങ്ങളെ പറ്റിയോർത്ത വേലു തന്റെ ആത്മസുഹൃത്ത് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് നിസ്സംഗതയോടെ നോക്കി നിന്നു. തരകന്റെ കാളകളെയെല്ലാം വേലു വിറ്റ് കാശാക്കി. നാട്ടുകാരുടെ മുൻപിലും തരകന്റെ ഭാര്യയുടെ മുൻപിലുമൊക്കെ ഒന്നും അറിയാത്തവരെ പോലെ അഭിനയിക്കാൻ എന്തുകൊണ്ടോ വേലുവിന് കഴിഞ്ഞു. അവരുടെ കണ്ണുനീരിൽ അലിയാൻ വേലുവിന് കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു. എന്നാൽ പൂർണമായ ഒറ്റപ്പെടലിലേക്കുള്ള യാത്രയായിരുന്നു അയാൾ തിരഞ്ഞെടുത്ത ആ പാത. ദിനം പ്രതി കയ്യിലേക്ക് വന്ന പണത്തിന്റെ തിളക്കത്തിൽ ചുറ്റുമുണ്ടായിരുന്നവർ അകന്നകന്നു മാഞ്ഞുപോയത് വളരെ വൈകി മാത്രമേ അയാൾ അറിഞ്ഞുള്ളൂ. അയാളുടെ അമ്മയും പെങ്ങളും വരെ അയാളെ അകറ്റാൻ തുടങ്ങി. തരകന്റെ ഭാര്യയായ ദമയന്തിയിൽ കണ്ണുടക്കിയ വേലുവിന് അവളെ സ്വന്തമാക്കുക എന്നതായി അടുത്ത ലക്ഷ്യം. ഇതു കാണാനിടയായ തരകന്റെ മകൻ വാസുവിന്റെ മനസ്സിൽ വേലുവിനോടുള്ള പ്രതികാരാഗ്നി ആളിക്കത്തി. വേലുവിന്റെ പെങ്ങളെ വിവാഹം ചെയ്യാൻ താൽപ്പര്യപ്പെട്ട ഭൈരവനെ അയാൾ അപമാനിച്ചിറക്കിവിട്ടു. എല്ലാം അറിയാവുന്ന വേലു പെങ്ങൾക്കായി മറ്റൊരു വിവാഹം ആലോചിക്കുന്നു എന്നറിഞ്ഞത് ഭൈരവന് സഹിക്കാനായില്ല. ഇതിൽ മനം നൊന്ത ഭൈരവൻ ഇത്രയും നാൾ അയാൾ കൊണ്ടുനടന്ന ഒരു വലിയ രഹസ്യം ദമയന്തിയെ അറിയിച്ചു.
2: ഇന്നത്തെ വേലു മുതലാളി ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. കൊറടി പൊക്കി വെച്ച് അവർ രണ്ടുപേരും കൂടെ ഒടുക്കത്തെയാ പോക്ക് പോണത്. സങ്കടം മനസ്സിലൊതുങ്ങാത്തോണ്ട് പറഞ്ഞതാ. ഉറപ്പറന്നോളെ മോനെ വാസു, നിന്റെ അച്ഛനെ കാളവേലു ആടാ കൊന്നത്. വെള്ളത്തിൽ മുക്കി മുക്കി ഉരുക്കളെയും തട്ടിച്ചു.
1: ദമയന്തിയും വാസുവും പ്രതികാരദാഹത്തോടെ തന്നെ വേലുവിനായി കാത്തുനിന്നു. വേലുവിനായി ദമയന്തിയെ ആലോചിച്ച് അവൾക്കടുക്കലേക്ക് ചെന്ന അവളുടെ അമ്മയെ അവളും ഇറക്കിവിട്ടു. അന്തർമുഖത്വം വേലുവിനെ ഇതിനോടകം പൂർണമായും വേട്ടയാടാൻ തുടങ്ങി. ഒരാശ്വാസത്തിനായി അയാൾ അയാളുടെ

0: ഭാര്യയുടെയും മകളുടെയും അടുക്കലെത്തി.
1: ചന്ദ്രവതി, ഈ പടി കയറില്ലാന്ന് കരുതി പോയാനാണ് ഞാൻ. പക്ഷേ നിന്നെപ്പറ്റി മോളെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് വരാതിരിക്കാനും പറ്റുന്നില്ല.
2: നിങ്ങൾ ഏതാ മനുഷ്യ?
1: എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടത് ഇന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും.
2: വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ?
1: ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ഞാൻ തമ്പി, ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്. മോളുവാ.
2: ഞങ്ങള് വരില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വീശി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോ മുതൽ ഞങ്ങളെ തീറ്റിപ്പോറ്റുന്ന എന്റെ ഉടപ്പുറന്നു.
1: മാളിക്കാൻ എന്റെ ആരുമല്ല. അന്ന് ആയോട് പോയി ജോലി നോക്കാൻ പറ.
2: എന്റെ ഏട്ടനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ.
1: അപ്പൊ നീ വരില്ല അല്ലേ?
2: ഒന്ന് പോ മനുഷ്യ.
1: എന്റെ കത്തി കൊണ്ട് നിന്റെ ഇറച്ചി മുറിച്ചാ മുറി.
2: അത് പറ്റും. പെരച്ചേട്ടന്റെ മൂത്ത ഇറച്ചി മുറിച്ച കത്തിയല്ലേ.
0: അയാൾക്കായി ആരും കാത്തിരിക്കുന്നില്ല എന്നത് അയാളുടെ മനസ്സിനെ ഒരു മരുഭൂമിയാക്കി മാറ്റി. മുൻപിൽ കഷ്ടപ്പെടുന്നവർക്ക് താങ്ങാവാൻ ആ അവസ്ഥ അയാളെ സഹായിച്ചു. ഒറ്റപ്പെടലിന്റെ വിരസത നീക്കാൻ ഒരർത്ഥത്തിൽ അയാളുടെ കയ്യിലെ പണം അയാളെ സഹായിച്ചു. സ്വന്തം മകളുടെ വിവാഹം അയാൾ അറിഞ്ഞില്ലെങ്കിലും ആരോരുമില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ വിവാഹം കഴിച്ചയപ്പിക്കാൻ അയാളുടെ പണത്തിനായി. പെങ്ങളുടെയും ഭൈരവന്റെയും വിവാഹം കാണാനുള്ള യോഗവും അയാൾക്കുണ്ടായില്ല. എവിടെയൊക്കെയോ തന്റെ തെറ്റുകളെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞു.
3: എന്റെ ദേവി, എന്റെ ഗതി ഇതായല്ലോ. എന്നെ സ്നേഹിക്കാൻ ഒരാള് പോലും ഇല്ലല്ലോ ദേവി.
1: കുമുദത്തിനെയും ഭൈരവനെയും കുഞ്ഞുണ്ണേട്ടൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ.
4: കണ്ടു, നീ വരാൻ പറഞ്ഞ കാര്യവും പറഞ്ഞു. നീ ക്ഷമിച്ചാലും അവൻ നിന്നോട് ക്ഷമിക്കണ്ടേ?
1: എനിക്ക് അവരോടൊരു വൈരാഗ്യമില്ല കുഞ്ഞുണ്ണേട്ട. അമ്മയ്ക്ക് തീരെ സുഖമല്ല. മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് കാണണം വെച്ചാൽ.
4: പണത്തിന് വേണ്ടി ഒരു കാലത്ത് നീ സകല ബന്ധങ്ങളും തകർത്തു. ഇപ്പൊ പണം വന്നപ്പോ പഴയതെല്ലാം നിനക്ക് തിരികെ കിട്ടണം അല്ലേ വേലു? മനുഷ്യന്റെ കോടതിയിൽ എല്ലാ തെറ്റിനും ശിക്ഷിച്ചെന്ന് വരില്ല. പക്ഷെ ദൈവത്തിനൊരു കോടതിയുണ്ട്. അവിടെ തെളിവില്ലെന്നും പറഞ്ഞ് ഒരു കേസും വെറുതെ വിടില്ല.
0: എന്നാൽ തിരിച്ചറിവിന്റെ വെളിച്ചം വേലുവിൽ വരുത്തിയ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ചുറ്റുമുള്ളവർക്കായില്ല. വേലുവിന്റെ മകളുടെ വിവാഹം മാണിക്യൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ പണം തികയാത്തതുകൊണ്ട് ആ വിവാഹം മുടങ്ങി. ഇതറിഞ്ഞ് മനം നൊന്ത വേലു അയാളുടെ സമ്പാദ്യമായ ഉരുക്കളെ തെളിച്ചുകൊണ്ട് പന്തലിലേക്കെത്തി. അയാളുടെ പണത്തിനോ സമ്പാദ്യത്തിനോ ഒരു വിലയും ആരും കൽപ്പിച്ചില്ല.
5: നിന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നല്ല ഗതി നമ്മുടെ മോൾക്ക് വരരുത്. എന്താ മതി
6: കൊണ്ടുപോണ ഈ ശവങ്ങൾ ഇവിടെ നിന്ന്. എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട. അതിന് മാണിക്കടി ഞാൻ സഹിച്ചോളാം.
5: മാണിക്യം
6: പാറയ്യതുണ്ടാക്കി മിണ്ടാ പേര നിർത്തൽ. കൊണ്ടുപോണ ഈ ശവങ്ങൾ
7: മാണിക്യം.

ആ വേദനയിൽ ഉരുക്കളെയും തെളിച്ചുകൊണ്ട് അയാൾ ദമയന്തിയുടെ വീട്ടിലെത്തി. താൻ പറ്റിച്ചും ചതിച്ചും വാങ്ങിയ സമ്പാദ്യത്തെ അവൾക്ക് മുൻപിൽ എറിഞ്ഞുകൊടുക്കാൻ അയാൾക്ക് സമ്മതമായിരുന്നു. വേലുവിനെ മുന്നിൽ കണ്ട വാസു സകല വികാരങ്ങളോടെയും തരകന്റെ ചാട്ടയുമായി വന്ന് വേലുവിനെ പൊതിഞ്ഞ കാളക്കൂട്ടത്തെ അടിച്ചു. അവയുടെ കുളമ്പിനടിയിൽ ആരുമറിയാതെ വേലു മരണത്തെ പുൽകി. പുതിയ ആലയെയും സ്വപ്നം കണ്ടുകൊണ്ട് പുതിയ യജമാനനെയും കാത്ത് ചാട്ടയുടെ ശബ്ദത്തിനും കാതോർത്ത് ബാക്കിയുള്ള കന്നുകാലികൾ അവിടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു.

0: അവസരങ്ങളിലെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുക അന്ധമായ അതിമോഹങ്ങളായിരിക്കും. അതിലേക്ക് എത്തിപ്പെടാൻ ആരെ ചതിക്കാനും അവർ മടിക്കില്ല. എന്നാൽ കിട്ടിക്കഴിഞ്ഞാലോ കളഞ്ഞു പോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കും. തന്റെ ആത്മസുഹൃത്ത് മരണത്തിലേക്ക് പോകുമ്പോൾ ആ മരണത്തിൽ തനിക്കുണ്ടാകുന്ന ലാഭത്തെ പറ്റിയാണ് അയാൾ ഓർത്തത്. എന്നാൽ പിന്നീട് അയാൾ അഭിമുഖീകരിക്കുന്നത് ഭീകരമായ ഒറ്റപ്പെടലാണ്. ഒരു പക്ഷേ താൻ മരിച്ചിരുന്നുവെങ്കിലെന്ന് വേലു ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഒരു മുതലാളിയായപ്പോൾ എല്ലാം നേടി എന്നയാൾ കരുതി കാണണം. എന്നാൽ തന്റെ ഓമന മകൾ പോലും അയാളെ വിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വേലു മനസ്സിലാക്കിയിട്ടുണ്ടാകണം താൻ ഉരുക്കളേക്കാൾ എത്രയോ മോശമാണെന്ന്. വേലുവിന്റെ നല്ല വശങ്ങളെ ഒടുവിലാണെങ്കിലും പുറത്തു കാണിച്ചത് കഥയിലെ ഒരു പുതുമയായി തോന്നി. ഫിലോമിനയുടെ പാതാള വരണ്ടി എന്ന കഥാപാത്രവും അതിശയിപ്പിക്കുന്നതാണ്. കഥയിലുടനീളം ഒരു തരത്തിലുമുള്ള സഹതാപവും ആർക്കും അവരോട് തോന്നില്ല. ഇടനിലക്കാരന്റെ വേഷത്തിലെത്തിയ നെടുമുടി വേണുവിന്റെ പ്രകടനവും ഗംഭീരമായിരുന്നു. തരകന്റെ മകൻ വാസുവിന്റെ നോട്ടത്തിലെ തീക്ഷ്ണത ചിത്രത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രത്യേകതയാണ്. ഒരു കുഞ്ഞു പയ്യന്റെ ചാബല്യമായിരുന്നില്ല അവന്. നീറി നീറി കഴിയേണ്ടി വന്ന ദമയന്തിയും വെറുമൊരു വിധവയായി ജീവിക്കുകയുമായിരുന്നില്ല. ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു ദമയന്തി. താഴേക്കിടയിലുള്ളവരുടെ ജീവിതം അതിന്റെ ലാളിത്യത്തിൽ പകർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വേലുവിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയെ സൂചിപ്പിക്കാൻ മണലാരണ്യത്തിലൂടെയുള്ള അയാളുടെ നടത്തം കാണിച്ചതിലും ഒരു വ്യത്യസ്തത അനുഭവപ്പെട്ടു. കാളച്ചന്തയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതവും വരച്ചുകാട്ടിയ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് അച്ഛൻ കുഞ്ഞ്, ബാലൻ കെ നായർ, ടി ജി രവി എന്നിവരാണ്. കാണാത്തവർ കണ്ടു തന്നെ അറിയേണ്ടതാണ് ചാട്ടയുടെ സവിശേഷതകൾ. ഒരു ഭരതൻ ടച്ചിൽ പുറത്തിറങ്ങിയ ഈ ക്ലാസിക് സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി.

ഞാൻ സുധാനന്ദകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238-81-07-55. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിത്യഹരിത ഗീതികളും

കടലിന്റെ മനോഹര തീരം. കല്ലോലിനി. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പി ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, പത്രപ്രവർത്തകൻ, ആകാശവാണി പ്രൊഡ്യൂസർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. 1924 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ ജനിച്ചത്. തന്റെ 20-ാമത്തെ വയസ്സിലാണ് ആദ്യ കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കിയത്. ഇക്കാലത്തും കാൽപ്പനികത ലളിതമായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഒരു ലളിതഗാന ശൈലി ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കാക്കത്തമ്പുരാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം വരികൾ എഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം S. Janaki.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ടവയാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾക്ക് ജി ദേവരാജന്റെ സംഗീതം ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് പകരം വയ്ക്കാനാകാത്ത സംഗീത അനുഭവമാണ്. പി സുശീലാമ്മയുടെ സ്വരമാധുരിയിൽ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം കേൾക്കാം. ചിത്രം പഞ്ചവൻ കാട്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് കാട്ടുകുരങ്ങ്. പ്രസിദ്ധ കഥാകാരനും നിരൂപകനുമായ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ തന്നെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയതാണ് ഈ ചിത്രം. പി ഭാസ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നതും പി ഭാസ്കരനാണ്.

ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഈ ഗാനം ഏറ്റുപാടാത്ത മലയാളികൾ കുറവായിരിക്കും. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ഇന്നും മലയാളി മനസ്സുകൾ ചേർത്തുപിടിച്ച ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം കൂടി ചേർന്നപ്പോൾ പിറവികൊണ്ട ഈ ഗാനം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ S ജാനകി എന്ന ഗായികയ്ക്ക് സാധിച്ചു. 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം. ഈ ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നത് പി സുശീല എന്ന അതുല്യ ഗായികയുടെ സ്വരമാധുരിയാണ്. കിലുകിലുക്കാം കിളിയുടെ വീട് എന്ന് തുടങ്ങുന്നു ഗാനം. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1969 പുറത്തിറങ്ങിയ പഠിച്ച കള്ളൻ എന്ന ചിത്രത്തിലേതാണ് ഗാനം.

1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കളിത്തോഴൻ. പ്രേം നസീർ, ഷീല, സുകുമാരി, അടൂർ ഭാസി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം കൃഷ്ണൻ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നു തുടങ്ങുന്ന ഗാനം ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഇക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ്. പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം. അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്. അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

അപ്പം എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഈ കലാപ്രബോധന ഈ പരിപാടിക്ക് എന്തിനാണ് വന്നേക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഇപ്പം കാണിച്ചു തരാം. ഞങ്ങളുടെ ഐറ്റം മെയിൻ സംഭവം വരുന്നുണ്ട്.

0: ഹലോ എവ്രിവൺ, നമസ്കാരം. എൻ്റെ പേര് ജോർജ് എന്നാണ്. സാധാരണ ഈ പരിപാടിക്ക് എല്ലാവരും ഒറ്റയ്ക്കാണ് വരാറ്. ഞങ്ങള് മോൺസ്റ്റർ ആയിട്ട് വരാതെ ഡ്യൂ ആയിട്ട് വന്നു, ഞാനും എൻ്റെ അനിയനും.
1: അതെ കൂട്ടിന്, ഞാൻ റിക്കി, ഞാനാണ് ഗിറ്റാറിസ്റ്റ് കം സിംഗർ,
0: ഞാനാണ് പാട്ടുകാരൻ എന്ന് പറയാം ഇന്ന്.
1: അപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് ഈ പരിപാടി തുടങ്ങുന്നത് വെച്ചാൽ ലോക്ക്ഡൌണിന്റെ ഇടയ്ക്കാണ്.
0: അതെ,
1: അതുവരെ ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി വെറുതെ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടന്ന ആൾക്കാരായിരുന്നു.
0: ഒരാവശ്യമില്ലാതെ ബി കോം ഒക്കെ പഠിച്ചു.
1: അതെ, ഞാൻ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നു, ആർട്സിന്റെ സൈഡിൽ അങ്ങ് പോയി.
0: ആർട്സ് ആണ്, പക്ഷേ കൊമേഴ്സ് ആണ് എടുത്തതെന്ന് മാത്രം.
1: അപ്പൊ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ലോക്ക്ഡൌൺ സമയത്താണ് ശരിക്കും അങ്ങ് പെട്ടുപോയത്. പുറത്തേക്ക് ഇറങ്ങാനൊരവസ്ഥയില്ല. വീടിന്റെ പുറത്തിറങ്ങിയ പോലീസ് ജീപ്പ് ഇതേ അവിടെ കിടക്കണ്ടാവും, അവിടെ നിന്ന് ഞങ്ങളെ പിടിക്കാൻ ഇങ്ങനെ കിടക്കണ്ടാവും. അപ്പൊ ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലായിരുന്നപ്പോ ഞങ്ങളങ്ങ് പ്രൊഡക്റ്റീവ് ആണെന്ന് ചോദിച്ച് തുടങ്ങിയൊരു പരിപാടി അത് പയ്യെ.
0: പാട്ടുമായിട്ട് ഇറങ്ങി.
1: അതെ, അപ്പൊ ആദ്യം ഞങ്ങൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു മെയിൻ സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാവരും റീൽസ്

0: പാട്ടിടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു,
1: ഒന്നും പറ്റാത്ത അവസ്ഥ, തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമ്മളും വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തുകൂടാ.
0: അതെ, എന്തായാലും ചെറിയൊരു കഴിവുണ്ടെന്നൊരു ചെറിയൊരു വിശ്വാസം. അപ്പൊ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും ആദ്യം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ട് തുടങ്ങി, ഇംഗ്ലീഷ് ഇട്ടു, മലയാളം ഇട്ടു.
1: അതിപ്പോ തന്നെ ഞാൻ അവനെ വിളിച്ചു, എന്റെ വീടിന്റെ തൊട്ടപ്പുറം, പിന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്തോടെ എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തൊട്ട് മെയിൻ പർപ്പസ് സ്നാപ്പ് അയക്കാനായിരുന്നു. സ്നാപ്പ് അയച്ചപ്പോ റിപ്ലൈ വന്നു നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
0: അതെ, ബോറടിച്ചിരിക്കുമ്പോ ഞങ്ങളും ഇഷ്ടംപോലെ ബോറടിച്ചിരിക്കുന്നു, ഞങ്ങളെ കൂട്ടുകാരും ബോറടിച്ചിരിക്കുന്നു. അപ്പൊ അവർക്കും ഒരു എന്റർടൈൻമെന്റ് ആവുന്ന വിചാരിച്ചു ഇങ്ങനെ എന്നും ഇങ്ങനെ സ്നാപ്പ് അയച്ചു തുടങ്ങി. അപ്പൊ സ്നാപ്പ് തുടങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഇത്, അവർ പറഞ്ഞു ഇങ്ങനെ നല്ല സൗണ്ടാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്.
1: അവര് ചുമ്മാ പറഞ്ഞാണോന്ന് അറിയാം, പറഞ്ഞൊരു കോൺഫിഡൻസിൽ ഞങ്ങളും കയറി അങ്ങ് കൊളുത്തി.
0: അതെ, അതിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇൻസ്റ്റയിൽ അങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചൊക്കെ അങ്ങ് പാട്ടിട്ട് തുടങ്ങി. പിന്നെ ഞാൻ പയ്യെ പാട്ടിട്ട് തുടങ്ങിയപ്പോ അതും ഇങ്ങനെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി തുടങ്ങി.
1: പയ്യെ റീച്ച് ആയി തുടങ്ങി, പിന്നെ പാട്ടിടാനുള്ളൊരു പ്രചോദനം അവിടെ നിന്ന് കിട്ടി, ഇട്ടിട്ട് ഇങ്ങനെ പോയി.
0: അതുപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ സമയത്താണ് ഈ ഗിറ്റാറും മെയിൻ ആയിട്ട് കയറി വന്നത്.
1: മെയിൻ കാര്യം ഞങ്ങൾ ആരും ഇത് പഠിച്ചിട്ടില്ല, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല, ഇവൻ ഗിറ്റാറും വായിക്കാൻ പഠിച്ചിട്ടില്ല.
0: ഈ നെറ്റും ഗൂഗിളും ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയെന്നല്ലാതെ എങ്ങനെയൊക്കെ വെറുതെ. പണ്ട് ഗിറ്റാർ ഇങ്ങനെ ഒരു മാസം വെക്കേഷൻ എന്നപ്പോ ചുമ്മാ ഇങ്ങനെ ബേസിക് ആയിട്ട് വരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങ് എങ്ങനെയോ നിർത്തിപ്പോയി ക്ലാസ് ഒക്കെ തുടങ്ങി.
1: പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പാടണം പോലെ പാടണമെന്നൊക്കെ, പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പാടി തുടങ്ങി.
0: പിന്നെ ഈ ലോക്ക്ഡൌൺ സമയം ആയപ്പോഴാണ് ശരിക്കും എല്ലാത്തിനും സമയം കിട്ടിയത്, അങ്ങ് വെച്ചിട്ടൊക്കെ ഇറങ്ങാതെ വിചാരിച്ചു.
1: വെറുതെ വീട്ടിൽ ഇരിക്കുമായിരുന്നല്ലോ, മാനത്തോട്ട് നോക്കി കിടക്കുക, ഇത് എന്റെ പരിപാടി. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു, നേരെ മതിലയാടി ഇവന്റെ വീട്ടിൽ ചെന്നു പാട്ട് തുടങ്ങി.
0: പിന്നെ പാട്ട് ഇഷ്ടമുള്ളതായോണ്ട് അങ്ങ് അതുകൊണ്ട് അങ്ങ് എളുപ്പത്തിൽ അങ്ങ് എല്ലാം കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. അപ്പൊ ഇനി ഞങ്ങളൊരു പാട്ടങ്ങ് വെച്ച് കാച്ചാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ഏറ്റവും ഹിറ്റ് ആയിരിക്കുന്ന പാട്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ കുറച്ച് സ്റ്റോറി ഒക്കെ ഉണ്ട്.
1: അത് പാട്ട് കഴിയുമ്പോൾ പറയാം.
0: അതെ,

0: അപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ പാട്ട്, പിന്നെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ സാർ ഇത് ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയെന്ന് പറയാം. അതായിരുന്നു ഞങ്ങൾക്ക് ഈ പാട്ടിൽ കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ, ഏറ്റവും വലിയ അംഗീകാരം.
1: ഒരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവം.
0: ഒന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ ഷെയർ ചെയ്തു.
1: അതെ, ഒരു ദിവസം
0: തിരിച്ച് ഷെയർ ചെയ്തു.
1: ഇങ്ങനെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഏത് പാട്ടിടുന്ന് അറിയാൻ പോകല. അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പാട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പാട്ടൊക്കെ ഇടയ്ക്ക് ഈ പാട്ട് കണ്ടു, അങ്ങ് ഇഷ്ടമായി, എന്നാ പിന്നെ അതങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ച് ചെയ്താ
0: ചുമ്മാ പാടി. അപ്പൊ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിന്റെ ഒരു വീഡിയോ എടുത്തോളാം. അപ്പൊ തന്നെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു, അവന്റെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അവന്റെ ക്യാമറ ആയിട്ട് വരുത്തിച്ചു.
1: അതെ, ഞങ്ങളുടെ മെയിൻ വീഡിയോഗ്രാഫർ കം ഫോട്ടോഗ്രാഫറാണ് ജോർജി, ജോർജിസ് പാട.
0: അവനെ വിളിച്ചു, നേരെ അപ്പുറത്തെ വീട്ടിൽ പോയി വീഡിയോയും എടുത്തു.
1: അതെ, അങ്ങനെ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോ ആദ്യം ഒരു ആക്ട്രസിന്റെ ഒക്കെ കമന്റ് ഒക്കെ വന്നായിരുന്നു വീഡിയോയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. രാത്രി കുറച്ച് കഴിഞ്ഞിരുന്നപ്പോ എനിക്കിത് എന്റെ ചേട്ടൻ ഇങ്ങനെ ഫേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്ക, ഇത് കണ്ടോന്ന് പറഞ്ഞ്. അപ്പൊ നോക്കിയപ്പോ ബിജിപാലിന്റെ പേജിൽ ഇങ്ങനെ മെൻഷനൊക്കെ ചെയ്ത്
0: സപ്പോർട്ട് ചെയ്തു.
1: അതെ, അത് കണ്ടപ്പോ ഒരു ഭയങ്കര വലിയ സന്തോഷമായിരുന്നു, ഒരു അച്ചീവ്മെന്റ് പോലെയൊക്കെ തോന്നി. അപ്പൊ എപ്പോഴായിരിക്കും പാട്ടിയിട്ട് ശരിക്കും അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചത്?
0: പാട്ടിട്ട് ഇഷ്ടം തോന്നി ഇറങ്ങിയതല്ല, ഉന്തി തള്ളി വിട്ടതാ.
1: ശരി, അതാരാ?
0: അപ്പൻ പള്ളിയിലെ കൊയറിലേക്ക് ആളായിരുന്നു. അപ്പോ നേരെ എന്നെയും പിടിച്ച് കൊയറിൽ തള്ളി കയറ്റി. പിന്നെ പയ്യെ പയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കല്യാണത്തിനൊക്കെ പോയി പാട്ട് പാടാൻ തുടങ്ങി.
1: കൊയറിലെ മെയിൻ ആളാട്ടോ, പക്ഷെ
0: കൊയറൊക്കെ ആയിട്ട് ഇങ്ങനെ പയ്യെ പോയി തുടങ്ങി. അന്നേരാണ് ലോക്ക്ഡൗൺ വന്നു, കൊറോണ വന്നു, എല്ലാം സ്റ്റോപ്പായി, ഒരു ഫുൾ ബ്ലാങ്ക് ആയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ.
1: അതെ, ഒരു മെയിൻ സമ്പാദ്യമായിരുന്നു കൊയറി പോകുന്നത്.
0: ഒരു പോക്കറ്റ് മണിക്കുള്ളൊരു ഇതായിരുന്നു അത്, മൊത്തത്തിൽ അങ്ങ് തീർന്നു. പിന്നെ എന്റെ അൾട്ടിമേറ്റ് എയിം ഓസ്ട്രേലിയ ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയമുണ്ടായിരുന്നു ലോക്ക്ഡൗൺ തീർന്നവരെ. സോ അതുകൊണ്ട് നേരെ ഞാനും നേരെ ഈ ഫ്രീക്കനായ അനിയനെയും പിടിച്ചു പാട്ട് പാടാന്ന് വിചാരിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ,

0: നീ എങ്ങനെ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി?
1: ഗിറ്റാർ എന്താന്നറിയില്ല, ചെറുപ്പം മറ്റേ എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മ്യൂസിക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായി, പക്ഷേ എന്താ പറയാ, അതിട്ടങ്ങ് എങ്ങനെയോ കയറാൻ ചെന്നില്ല. അപ്പൊ
0: സിംഹത്തിന്റെ മടയിലൊന്നും പോയില്ലല്ലോ.
1: സിംഹത്തിനൊന്നും പരിചയം ഉണ്ടായില്ല പോകാൻ പറ്റിയ മടയില്. അങ്ങനെ ഇരിക്കുമ്പോ ഗിറ്റാർ പഠിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ക്ലാസിക് പ്ലേസ് ഒരു സ്റ്റുഡിയോ, ഐ മീൻ അക്കാദമി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ വെക്കേഷന് 2 മാസം കയറി, പക്ഷെ 2 മാസം മര്യാദയ്ക്ക് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ബേസിക് ഒക്കെ എന്തൊക്കെയോ പഠിച്ച് ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാണ്ടായില്ല.
0: ഞാൻ പണ്ട് 4 വർഷം കീബോർഡ് പഠിച്ച പോലെ അറിയില്ല,
1: പക്ഷെ അന്ന് എന്തൊക്കെയോ ബേസിക് പഠിച്ചു, അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് പാട്ടൊക്കെ പാടുമ്പോ അപ്പൊ കൂടെ എന്തെങ്കിലും വായിക്കാൻ ഗിറ്റാർ ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് മേടിച്ചായിരുന്നു ഒരു ഗിറ്റാർ. അപ്പൊ ആ ഗിറ്റാർ വെച്ച് എന്തെങ്കിലും വായിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോഡ്സ് ഒക്കെ നോക്കി പഠിച്ചു, യൂട്യൂബില് വീഡിയോ കണ്ടു, അങ്ങനെ അങ്ങ് പഠിച്ചെടുത്തു. അപ്പൊ പഠിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല,
0: സെറ്റപ്പാണെന്ന് തോന്നി, കണ്ടിന്യൂ ചെയ്തു.
1: അങ്ങ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങ് എങ്ങനെയൊക്കെ പഠിച്ചെടുത്തു.
0: അതാണ് ഗിറ്റാർ വായിക്കുന്നുണ്ട്. ഞാനൊരു യുക്കലേല മേടിച്ച് വീട്ടിൽ വെച്ചിട്ട്
1: അതവിടെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട്,
0: ബാഗിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല.
1: പിന്നെ ഇങ്ങനെ എന്താ പറയാ, മ്യൂസിക് ഇനി കൂടുതൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഗിറ്റാർ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. മ്യൂസിക് ഇട്ടൊക്കെ പോയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല എന്താ ഭാവി നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന നമുക്ക് അറിയില്ല.
0: എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോവുക. പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ പോയി അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടായിരിക്കും, പയ്യെ നോക്കാം, സമയമുണ്ടല്ലോ.
1: പിന്നെ ഇതുവരെ തോന്നിയ ഏറ്റവും വലിയ പ്രണയമാണ് പ്രണയം സംഗീതം.
0: അങ്ങനെ അല്ലല്ലോ എനിക്ക് തോന്നണേ, നിനക്ക് പാട്ടിനോട് മാത്രമല്ലല്ലോ പ്രണയം, വേറെന്തൊക്കെയോ പുറകിൽ ഇങ്ങനെ ഞാൻ കാണുന്നു.
1: പ്രണയിക്കാൻ പറ്റി ഇഷ്ടം പോലെ സംഭവമല്ലോ, ലോകം ഭയങ്കര മനോഹരല്ലേ.
0: അതെ,
1: നമുക്ക് പലതിനോടും കാണുമ്പോ പ്രണയം തോന്നും, സന്തോഷം തോന്നും. അപ്പൊ എല്ലാത്തിന്റെയും ബ്യൂട്ടി നമ്മള് എന്താ പറയാ, അങ്ങ് അഡ്മയർ ചെയ്യണല്ലോ, ആഘോഷിക്കണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ
0: പറ്റിയൊരു പാട്ട് കൊടുക്കാൻ പോവാ.

0: പ്രണയത്തെ കുറിച്ച് പറയുമ്പോ ഇതിലും നല്ലൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: അതെ, ഓൾ ടൈം ഫേവറേറ്റ് ക്ലാസിക് ആണ് എന്ന് പറയാം.
0: ഒരു ഇളയരാജ ക്ലാസിക്കൽ, ഇളയരാജയുടെ ഒരു
1: മാജിക്.
0: വേറൊന്നും അതിനെ പറ്റി പറയാനില്ല, മാജിക് എന്ന വാക്ക് മാത്രം അതിന് ആപ്റ്റ് ആയിട്ടുള്ളൂ.
1: കൂടുതലും ഡിസ്ക്രൈബ് ചെയ്താലും.
0: അതെ, അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി ലോക്ക്ഡൌണിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറെ പാട്ടൊക്കെ പാടി, പിന്നെ പയ്യെ ലോക്ക്ഡൌണിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം കുറഞ്ഞു. അപ്പത്തെ ഞങ്ങളുടെ പാട്ടും കുറഞ്ഞു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളിലേക്ക് ബിസി ആയപ്പോ പയ്യെ ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെയാണ് ഭീഷ്മപർവം എന്ന് പറഞ്ഞ മാജിക്കുമായിട്ട് സുഷിൻഷാൻ വന്നേ. അപ്പോ ഞങ്ങൾ വിചാരിച്ചു പർദീസ എന്ന് പറഞ്ഞ പാട്ട് കയറി ഹിറ്റായപ്പോ അതൊന്ന് പാടി നോക്കാന്ന് വിചാരിച്ചു.
1: അതെ, അത് ഈ പറഞ്ഞ പോലെ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫ് ആയിട്ട് അങ്ങ് പോയതാ. കോളേജ് അസൈൻമെന്റ് അത് ഇത് എക്സാം അടുപ്പിച്ചായിരുന്നു. എക്സാം ഒക്കെ 3, 4, 5 എല്ലാം അങ്ങ് തീർന്നു.
0: ഓസ്ട്രേലിയയിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 3:30 എഴുന്നേറ്റിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക.

0: അവിടെ ഉറക്കമില്ല, ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ,
1: വീണ്ടും ഒന്ന് കൂടിയപ്പോഴാണ് ഈ പാട്ട്
0: ലൈഫ് ഫുള്ള് ബോറാവുന്ന വിചാരിച്ചപ്പോഴാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു.
1: പിന്നെ റൂമിൽ ഫുൾ റോൾ ചെയ്തിട്ട് അങ്ങ് പാട്ട് ഇട്ടപ്പോഴും ഒരു പ്രത്യേക ഫീലായിരുന്നു.
0: അതങ്ങ് ശ്യാമിന്റെ വേറൊരു മാജിക്കൽ ടച്ച്,
1: അതെ, അതങ്ങ്
0: കണ്ടപ്പോ അതും കൂടെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു.

0: ഈ പാട്ടിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇപ്പത്തെ ഹൈപ്പിൽ ട്രെൻഡിങ് പാട്ട്
1: ഭീഷ്മവർമ്മ സിനിമയും കൂടെ കണ്ടപ്പോ മൊത്തത്തിൽ ആ ഇമ്പാക്ട് കിട്ടി.
0: അതെ, ഫുൾ മാസും ഫുൾ ബിജിഎമ്മും ഒന്നും ഒരു രക്ഷയില്ല. സുഷിൻ ശ്യാമിന്റെ മാജിക്, അതിന്റെ കൂടെ മമ്മൂക്കയുടെ ഒരു തകർപ്പൻ,
1: ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് പാട്ട് പിന്നെയും പിന്നെയും അങ്ങ്
0: പാടാൻ വേണ്ടി തോന്നുന്നത്, ഇതുപോലുള്ള പാട്ടുകൾ കിട്ടുമ്പോ.
1: അതെ, നമ്മൾ ഒരൈറ്റത്തിൽ തന്നെ പിടിച്ചേക്കാതെ അത് ഞങ്ങൾ അക്കൂസ്റ്റിക് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ
0: ലവ് സോങ്സ് മാത്രം പാടിക്കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ഇതാവുമെന്നല്ലോ വിചാരിച്ച് നേരെ ഒരു ചേഞ്ച് പിടിക്കാന്ന് വിചാരിച്ച് നേരെ ഇതിലേക്ക് ചാടി.
1: അതെ, ഒറ്റയടിക്കൊരു ചാട്ടായിരുന്നു.
0: അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്നു, ഇപ്പൊ എപ്പൊ വിസ വരുമെന്ന് അറിയില്ല. വിസ വരുമ്പോ നേരെ ഓസ്ട്രേലിയക്ക് ചാടുക, കുറച്ചു കാലം അവിടെ പണിയെടുക്കുക, സായിപ്പിന്റെ നാട്ടിൽ പണിയെടുക്കുക, കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വരിക. എന്നിട്ട് ഞങ്ങളുടെ ഒരു ഡ്രീമുണ്ട്, ഒരു സ്റ്റുഡിയോ തുടങ്ങുക, ബ്രോക്കോട്സ് എന്ന് പറഞ്ഞ പേരിൽ ഞങ്ങൾക്കൊരു ബാൻഡ് തുടങ്ങുക. ചേട്ടൻ അനിയനാണല്ലോ, അപ്പൊ ബ്രോക്കോട്സ് എന്ന് പറഞ്ഞ പേര്
1: അടിപൊളിയായിരിക്കും.
0: ആ ബ്രോക്കോടല്ല, ഇത് ബ്രോക്കോട്സ് ആണ്.
1: അപ്പൊ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം, ഞങ്ങള് ഫ്രീക്കർ ഞാൻ ഓസ്ട്രേലിയയിട്ട് അങ്ങ് പറത്തി വിടുക. പറത്തിട്ട് കഴിഞ്ഞ പയ്യങ്ങ് അവിടെ നിന്ന് ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് ഇങ്ങ് വന്നോണ്ടിരിക്കും. ആ ഡോളേഴ്സിൽ അങ്ങനെ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി പയ്യതൊക്കെ അങ്ങ് കുറച്ചോടെ അങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്,
0: പാഷനുമായിട്ട് മൂവ് ചെയ്യണം.
1: അതെ, ജീവിതം എന്താണ് ഹോൾഡ് ചെയ്തതെന്ന് അറിയില്ല, എന്തായാലും
0: എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല.
1: ഫുൾ ശുഭാപ്തി വിശ്വാസം മാത്രമേ
0: ഇവനും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്ന. അടുത്ത വർഷം വെറുതെ വീട്ടിലിരിക്കുക.
1: അതെ, ഇപ്പൊ ഞാൻ എന്തായാലും ഡിഗ്രിക്ക് പഠിക്കുക ബി ഇംഗ്ലീഷ്. അപ്പൊ അത് തീരാറ് ഏകദേശം രണ്ടു മൂന്നാഴ്ചയും കൂടെ ഇനി ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് തീരും. അത് കഴിഞ്ഞ് ഇനി ഇപ്പൊ എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ. അത് കഴിയുമ്പോ ഇനി ഒരു വർഷം ഇരുന്ന് ഒന്ന് ട്രാവൽ ചെയ്യുക, ഒന്ന് മൈൻഡൊക്കെ ക്ലിയർ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തണമെന്നൊരു ആഗ്രഹമൊക്കെ.
0: ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്ന് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുക.
1: പ്ലാൻ ഒന്നും ആയിട്ടില്ല, എന്നാലും നമ്മള്
0: ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ്.
1: എന്നാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ ഇന്നലെ
0: വിചാരിച്ചു,
1: ഇന്നലെ രാത്രിയാണ് ഫ്രീക്കൊന്ന് ഫ്രീ ആവുന്നത്. എല്ലാം ഫുൾ കറക്റ്റാണ്. ഇപ്പൊ ഈ പോകാനുള്ള തിരക്കും പിന്നെ ഒരു കസിന്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇതായിട്ടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ 10 മണിയായപ്പോ കിടക്കുന്ന ഞാൻ കിടക്കുന്ന ഒരാളാ. അപ്പൊ ഇന്നലെ 10 എന്നെ ഫോൺ വിളിച്ച് കഥ ഉറക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാരും കഥ തുടങ്ങി, നൈസായിട്ടും കേട്ടി
0: പാടി നോക്കിട്ട് പോകണ്ടേ. അങ്ങനെ രാത്രി 10 വിളിച്ചെഴുതേപ്പിച്ച് പാട്ടൊക്കെ പാടി.
1: അതെ, അവസാനം 12 മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിരുന്നു നമ്മള് ചെയ്ത്. പക്ഷെ അതൊരു രസമായതുകൊണ്ട് കുഴപ്പമില്ല.
0: പാട്ട് പാടുന്നത് ഇഷ്ടമായതുകൊണ്ടും ഗിറ്റാർ വായിക്കാൻ അവൻ ഇഷ്ടമായതുകൊണ്ടും കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഒരു ചിന്ത കൊണ്ടും ഞാൻ
1: പ്രതീക്ഷ. അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇങ്ങനെ. അപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പൊതുവേ ഇങ്ങനെ കേൾക്കാറുള്ളത് ഇങ്ങനത്തെ പഴയ അക്കൂസ്റ്റിക് ടൈപ്പാണ്. അതാണ് എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിട്ട് അങ്ങ് തറച്ചു കയറുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്,
0: പഴയ പാട്ടുകളുടെ വരികളും ഗായകനങ്ങളും.
1: പ്രത്യേകിച്ച് ഇപ്പൊ ഈ ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ഇൻസ്പിറേഷൻ പോലെ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ നമ്മള് എത്ര കേട്ടാലും മതിയാവില്ലാത്തൊരു ഫീലാണ് അത് പലപ്പോഴും. ഞാൻ ഇപ്പൊ പല ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ജോൺസൺ മാഷിന്റെ, അന്ന് തോന്നിയില്ലെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ് എല്ലാവർക്കും കേൾക്കുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു മാജിക് ഒക്കെ അങ്ങ് ശരിക്കും
0: മനസ്സിലാകുന്നത്.
1: ഓരോ വരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂണായിരിക്കും എപ്പോഴും ഉണ്ടാവുക
0: മനസ്സിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങി.
1: അതെ, അപ്പൊ അങ്ങനെ മനസ്സിലായിട്ട് കേറിയ വേറൊരു പാട്ടാണ് ഇപ്പൊ ഞങ്ങള് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
0: അതെ,
1: അതങ്ങ്
0: ഒരു പാട്ടും കൂടെ അങ്ങ് പാടാന്ന് വിചാരിച്ചു.

0: എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ടാണ്.
1: അതെ, എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പാട്ടുകളൊന്നാണ് ഇത്. എന്തായാലും
0: വാണി ജയറാമിന്റെ ഒരു വേർഷനാണ് ഇത് ഇറങ്ങിയതെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്ര ചേച്ചി പാടിയ ആ ഒരു വിജയ് സൂപ്രം പൗർണമിയിൽ ചിത്ര ചേച്ചി ആ കഫേയുടെ സൈഡിലിരുന്ന് പാടുന്ന പാട്ട്, അതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ്.
1: പിന്നെ ഇങ്ങനെ തോന്നിയേക്കാണ് പാട്ടിന്റെ മനോഹരത കൂടുന്ന പറഞ്ഞാൽ ഓരോ സൗണ്ട് വരുമ്പോഴും ഓരോ ഫീല് നമുക്ക് കിട്ടും.
0: അതെ, ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ
1: ഒരു പാട്ടും ഒരാൾക്ക് സ്വന്തം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലരുടെയും
0: പലരും പാടുമ്പോൾ പല പല തരത്തിലുള്ള ഫീൽ നമുക്ക് കിട്ടും.
1: അതാണ് നമ്മുടെ പല കോണുകളിലേക്കാണ് കയറിച്ചെല്ലുന്നത്.
0: അതാണ് പാട്ടിന്റെ ഒരു പ്രത്യേകത. കണ്ണ് കാണാൻ പറ്റാത്തവരും ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഭവം സംഗീതം.
1: അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ ഇടയ്ക്ക് കണ്ട ഒരു സിനിമയാണ് മുതൽ നീ മുടിവും നീ. അപ്പൊ ഇപ്പൊ കോളേജൊക്കെ തീരാറായപ്പോഴത്തേനൊരു പ്രത്യേക ഫീല് വേണമെങ്കിൽ കിട്ടിയെന്നൊക്കെ പറയാം.
0: പലർക്കും പല നഷ്ടപ്രണയങ്ങളുടെ ഓർമ്മകളിലേക്ക്.
1: നഷ്ടപ്രണയം ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയാ, നമ്മൾ പറയാതെ പോയ പ്രണയങ്ങൾ ഇഷ്ടം പോലെ എല്ലാവരുടെയും മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ടപ്പോ എനിക്ക് എന്താ പറയാ, ഈ പാട്ട് അങ്ങ് പെട്ടെന്ന് കൊളുത്തി. നമ്മൾ പലപ്പോഴും എന്താ പറയാ, ഞാനാണെങ്കിലും ഇപ്പൊ പറയാൻ തയ്യ ഇവിടെ പറയുന്നില്ല, തുറന്നെങ്കിൽ പറയണം. എന്നാലും പറയാനുള്ള പല കാര്യങ്ങളും പറയാതെ പോയതിലുള്ളൊരു വിഷമം
0: ഇപ്പോഴും ഉണ്ട്.
1: അതെ, അപ്പൊ നമ്മളങ്ങനെ ആ വിഷമം ഒന്നും വെച്ചോണ്ടിരിക്കരുതെന്നൊരു അഭ്യർത്ഥന എനിക്ക് എല്ലാരോടും ഉണ്ട്. അപ്പൊ ഈ ഒരു പാട്ട് അതിന് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്നൊരു

0: അപ്പൊ എങ്ങനെയാ പയ്യെ നിർത്താനുള്ള പരിപാടി നോക്കിയാലും കൊറേ നേരം ആയില്ലേ
1: ആൾക്കാരും
0: വെറുപ്പിക്കുന്നു. അപ്പൊ നിർത്തുന്നതിന് മുമ്പ് നീ ഇത്ര നേരം വെറുതെ ശ്രമം ചെയ്യലായിരുന്നു നിന്റെ ഒരു പാട്ടായാലും.
1: എന്റെ ഒരു പാട്ട് മെയിൻ പാട്ടുകാരനിരിക്കുമ്പോ പാടാനൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും അങ്ങ് നോക്കാം. അപ്പൊ എന്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ അത് മേലെ മേലെ മാന, അതങ്ങായാലോ
0: തകർത്തു.

0: അടിപൊളി.
1: അതെ, ഇനി ഞാൻ പഠിച്ചതിക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടണല്ലോ ഒറ്റയ്ക്ക്.
0: ഇത് കേട്ടപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പാട്ട് പാടുന്നില്ല, എല്ലാ പാട്ടിലും ഇവനെ കൊണ്ട് ഞാൻ പാടിക്കും.
1: അതെ, അതാണല്ലോ നമ്മുടെ മെയിൻ.
0: അതെ, പാട്ടാണല്ലോ എല്ലാം.
1: അപ്പൊ ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് ഒറ്റയ്ക്ക്?
0: അപ്പൊ നീ നിന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാടി, അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാടാം.
1: ഏതത്?
0: അമ്പിളി എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിനകത്ത് എനിക്ക് സൂര്യസന്തോഷിന്റെ വോയിസും പുള്ളിയുടെ പാട്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കൂടെ വിഷ്ണു ചേട്ടന്റെ ഒരു മ്യൂസിക്കും കൂടെ വന്നപ്പോ അടിപൊളിയായൊരു പാട്ടുണ്ട് ആരാധിക, അതങ്ങ് കാച്ചൻ.
1: ഓക്കേ.

0: നിർത്തല്ലേ പയ്യെ.
1: ഇത്രോ നാളത്തെ അനുഭവത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ ആയി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി
0: കിട്ടുന്നത്.
1: അതിന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നുണ്ട് റേഡിയോ കൊച്ചി 90 FM. ഈ കലാപ്രബോധിനി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും അറിഞ്ഞ്, എന്താ ഇങ്ങനത്തെ കലാകാരൻ വളർന്നു വരുന്ന കലാകാരന്മാരും കലാകാരിമാരും ഒക്കെ ഇങ്ങനെ അറിയപ്പെട്ടെ എന്നൊരു
0: സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം
1: തന്നേക്കും. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ അറിയിച്ച എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനൊരു പ്രത്യേക നന്ദിയുണ്ട്.
0: ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിനും ഇത്രയും നേരം ഞങ്ങളെ കേട്ടോണ്ടിരുന്നതിനും
1: അതെ നിങ്ങൾക്കും ഒരു നന്ദി.
0: ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വർത്താനം പറയാം.
1: അതെ, ആദ്യം വന്നപ്പോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ എല്ലാരും ഭയങ്കര ചില്ല്, എല്ലാരും നല്ല അടിപൊളിയായിട്ട് കമ്പനിയായി. അപ്പൊ പിന്നെ പറയാനും വലിയ മടിയൊന്നും ഉണ്ടായില്ല,
0: എല്ലാം അങ്ങ് ഫ്ലോയില്.
1: പിന്നെ ഇഷ്ടമുള്ള കാര്യത്തെ കുറിച്ചാകുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കാനും കുഴപ്പമില്ല,
0: പാടാനും പറ്റും പറയാനും പറ്റും.
1: അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി
0: വേണമെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കാം.
1: അത്രയും വലിയൊരു അവസരം കിട്ടിയതിന് വളരെയധികം നന്ദി.
0: ഞങ്ങളെയും എന്റെ അനിയന്റെ
1: പേര്
0: ബ്രോക്കോൾ.
1: അപ്പൊ താങ്ക്സ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ

മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.